കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതും ഒരാളുകളം ഇളകിയ ചുരുളകം. ആഹാ കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതും ഒരാളുകളം ഇളകിയ ചുരു

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പർ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ആരോട് സംസാരിച്ചാലും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നം പറഞ്ഞാലും അത് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ്, വൈറ്റമിൻ ഡി ഇപ്പം ആർക്കും കിട്ടണില്ല, എല്ലാവരും ഓഫീസിൽ അടച്ചിരുന്നിട്ടുള്ള വർക്കാണ്, ആരും വെയിൽ കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഇന്നൊരു സമയത്ത് വെയിൽ കൊള്ളാൻ പാടില്ല, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പൊതുവേ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനി തോമസ് തോട്ടൻ മാമാണ്. മാം, ഇപ്പോൾ സ്ത്രീകളിൽ വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ സ്ത്രീകളിൽ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് വൈറ്റമിൻ ഡി എത്രത്തോളം ആവശ്യമുണ്ട്, അതെങ്ങനെ അവരത് കൺസ്യൂം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ അതിനാപ്റ്റായിട്ടുള്ള ഒരാളെ തന്നെ നമുക്ക് ഇന്ന് സൗഖ്യം പരിപാടിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആക്ച്വലി ഇന്ന് ഈ പ്രോഗ്രാമിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് പബ്ലിക് ഒപ്പീനിയൻ ആയിട്ടും പബ്ലിക്കിന്റെ ഒരു ഡൗട്ട്സാണ് നമ്മളോട് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സംശയങ്ങൾക്ക് നമുക്ക് മാമിൻ്റെ ഒരു മറുപടി ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ആദ്യം തന്നെ നമ്മുടേതായിട്ടുള്ളൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ച്വലി എന്താണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്, ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്?
1: താങ്ക് യു സോ മച്ച്. ഒന്നാമത് വിറ്റമിൻ ഡി നമ്മൾ പറയുമ്പോൾ അതൊരു ഫാറ്റ് സോലിബിൾ വിറ്റമിൻ ആണ്. നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ്, സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട് ഫാറ്റ് സോലിബിൾ വിറ്റമിൻ ആണ്. അതിനുപരി വിറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഒരു വിറ്റമിൻ അല്ല ആക്ച്വലി, അതൊരു പ്രോ ഹോർമോൺ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. ഇതിനെ ആക്റ്റീവ് ആക്കാനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സൺലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ പ്രോ ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലാണ് ഇതിൻ്റെ പ്രസൻസ് ഉള്ളത്. അത് 7-DHC എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കാണാം, കൊളസ്ട്രോൾ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഫാറ്റ് സോലിബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഫാറ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ 7-DHC സ്കിന്നിൻ്റെ അടിയിൽ നിന്നും സർക്കുലേഷനിലേക്ക് എന്റർ ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സൺലൈറ്റിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ പ്രോ ഹോർമോണിനെ ആദ്യമായി ഐഡന്റിഫൈ

0: ഐഡന്റിഫൈ ചെയ്തത് 17-ാം നൂറ്റാണ്ടിലാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർത്തു തുടങ്ങി. ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിലായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഐഡന്റിഫൈ ചെയ്തത്. അതിനൊരു പേരിടലൊക്കെ പിന്നീടേ നടന്നിട്ടുള്ളൂ, കാരണം ഇത് എന്താണ് കാരണം എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. കുട്ടികളിലാണ് അത് കൂടുതൽ കണ്ടിരുന്നത്. അന്ന് അതിനെ റിക്കറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്.
1: ഓക്കെ.
0: അപ്പം കുട്ടികളിൽ നടക്കാൻ ബുദ്ധിമുട്ട്, അവരുടെ സ്കെലിറ്റൻ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വരിക, ഇതൊക്കെയായിരുന്നു ആദ്യം ഐഡന്റിഫൈ ചെയ്തത്. അതിന് മച്ച് ലേറ്റർ ആണ് ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായത് തന്നെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വിറ്റമിൻ എന്ന ഉപരി ശരീരത്തിൽ തന്നെയുള്ള ഒരു ഘടകം, അതുകൊണ്ടാണ് വിറ്റമിൻ ഡി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ്.
1: ഓക്കെ.
0: ഇത് ഞാൻ പറഞ്ഞു ഒരു പ്രോ ഹോർമോൺ ആണ്. അപ്പൊ ഹോർമോൺ നമ്മുടെ പല ശരീരത്തിലെ പല കാര്യങ്ങളും നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ പ്രോ ഹോർമോൺ കൺവേർട്ട് ചെയ്ത് പല സൈക്കിൾസിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിസ്റ്റംസിലും ഇതിന്റെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. മസിൽസിലുണ്ട്, ബോൺസിൽ, വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് മസിൽസ് ബോൺസ്. അതുകൂടാതെ നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നതും കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നതും ഒക്കെ മസിൽ സിസ്റ്റംസ് ആണ്. അപ്പൊ അതിലെല്ലാത്തിലും ഇതിന്റെ ഇഫക്ട്സ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പല അസുഖങ്ങളുടെയും ബാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും എല്ലാം തന്നെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ അതിലും അപ്പുറം ഒരു 80-90% വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫോമിൽ കിട്ടുന്നത് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് തന്നെയാണ്. ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് ഡയറ്റിൽ നിന്നും അല്ലെങ്കിൽ സപ്ലിമെന്റേഷനിൽ നിന്നും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. ഇനി ഒരു നിവൃത്തിയില്ല, സൺലൈറ്റ് കൊള്ളാൻ പറ്റില്ല. ഇപ്പം ഓസോൺ ലെയറൊക്കെ തിന്നായി തുടങ്ങിയതുകൊണ്ട് തന്നെ പലവർക്കും തന്നെ ഈ സോളാർ ഐ മീൻ സൺ അലർജീസ് വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബോഡി അതിനോട് റെസിസ്റ്റന്റ് ആവുന്നതാണ്. പണ്ടത്രയും കേട്ടിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമുക്ക് എക്സ്പോഷർ കുറഞ്ഞു, രണ്ട് ഓസോൺ ലെയർ കുറഞ്ഞപ്പം അതിന്റെ ഇഫക്റ്റ് കൂടുതലായി തുടങ്ങി, നമുക്ക് ആ പ്രൊട്ടക്റ്റീവ് ലെയർ കിട്ടുന്നില്ല. അപ്പൊ രണ്ട് നോക്കിയാലും നമ്മുടെ ശരീരത്തിന് പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫോമിനാണ് എപ്പോഴും ഗുണം ഉണ്ടാവുക.
1: ഓക്കെ.
0: അതല്ലാതെ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി സപ്ലിമെന്റേഷനോ ഡയറ്റ് വഴിയോ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്.
1: അപ്പം ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഹോർമോൺ ആണ് എന്നുള്ള കാര്യം. ആക്ച്വലി വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. ഇതിപ്പം പച്ചക്കറികളിലും മറ്റേ നമ്മളിപ്പോൾ പറയുമല്ലോ വൈറ്റമിൻസ് നമുക്ക് ചില ഭക്ഷണങ്ങളിലൂടെ എടുക്കണം, ആ ഒരു രീതിയിലായിരിക്കും പൊതുവെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ മാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
2: എന്റെ പേര് മീര, ഞാൻ വൈക്കത്ത് വെച്ചൂരുന്നാണ്. എനിക്ക് വിറ്റാമിൻ ഡിയെ കുറിച്ചുള്ള ഒരു സംശയം ഇതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ആവശ്യമായ വിറ്റാമിൻ ഡിയുടെ അളവ് എത്രയാണ്?
1: വൈക്കം വെച്ചൂരിൽ നിന്നും മീരയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെയുള്ള വൈറ്റമിൻ ഡിയുടെ അളവിനെ പറ്റിയാണ് സംശയം ചോദിച്ചിരിക്കുന്നത്.
0: അതിൽ ഞാൻ രണ്ട് മീരയുടെ ക്വസ്റ്റിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, നമ്മൾ എത്രമാത്രം കൺസ്യൂം ചെയ്യണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി സോഴ്സ് സൺലൈറ്റ് തന്നെയാണ്. നമ്മൾ പുറത്ത് വെയിൽ കൊള്ളു തന്നെ വേണം. ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നത്, അതായത് 2024 ഒരു RDA റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ICMR, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. ഇവർ കൂടി ചേർന്ന് 2020 കൊണ്ടുവന്ന RDAനെ 2024 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഓൾ മെൻ ആൻഡ് വിമൻ എല്ലാവർക്കും, അവർ ഏത് തരം ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, അതല്ലാതെ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 60 വരെയുള്ളവർക്ക് 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. കുട്ടികളിലും അതേപോലെ തന്നെയാണ്. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ ഡി ആണ് അവർ കൺസ്യൂം ചെയ്യേണ്ടത്. ഇനി ഒരു എക്സെപ്ഷൻ ഉള്ളത് എൽഡർലിയിലാണ്. 60 വയസ്സിന് മുകളിലാണെങ്കിൽ അവരുടെ അബ്സോർപ്ഷന് വ്യത്യാസം വരുന്നുണ്ട്. ബോഡി ഏജിങ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പല സൈക്കിൾസും ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അവർക്ക് അഡീഷണലി ഒരു 200 ഇന്റർനാഷണൽ യൂണിറ്റ്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം 800 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ഇവർക്ക് ഡയറ്റിലൂടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർക്ക് കഴിക്കേണ്ടി വരിക. ഇനി ഇത് സഫീഷ്യന്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടും പൊതുവെ സ്റ്റഡീസിലും ഒക്കെ കാണുന്നത് 80-90% ഓഫ് പോപ്പുലേഷൻ ഡെഫിഷ്യന്റ് ആണ്. അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പം ഇവർക്ക്

0: അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് സിറം 25 വിറ്റമിൻ ഡി ലെവൽസ് ബയോകെമിക്കലി ഒരു ലാബിൽ പോയി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡെഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റും. 30 to 100 മൈക്രോഗ്രാംസ് പെർ എം എൽ ആണെങ്കിൽ അത് സഫിഷ്യൻ്റ് ആണ്, അവർക്ക് അത് പേടിക്കാനൊന്നുമില്ല. 21 to 29 മ്യൂഗ്രാംസ് പെർ എം എൽ ആണെങ്കിൽ അവർ ഇൻസഫിഷ്യൻ്റ് ആണ്, അതായത് ഉടനെ തന്നെ ഡെഫിഷ്യൻസിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. 20 താഴെയാണെങ്കിൽ അവർ ഡെഫിഷ്യൻ്റ് ആണ്. മിക്കവാറും ഒരു റീസൺ ഇല്ലാതെ ക്ഷീണം വരിക, എല്ലിന് വേദന, മസിലിന് വേദന, ഡിപ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും ഉള്ള കേസസിൽ വിറ്റമിൻ ഡി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും കേസസിൽ ഒന്നുമില്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആൾക്കാരിൽ ഇതിൻ്റെ ഡോസേജ് നോക്കുമ്പം ഈ ലെവലും കൂടി നോക്കിയിട്ട് റെക്കമെൻഡേഷൻ പറയുന്നതായിരിക്കും നല്ലത്. ചിലവരിൽ ഈ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡയറ്റ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ്സ് 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ്, 400-800 എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് ഡെഫിഷ്യൻസി വരാതിരിക്കാനുള്ള അളവുകളാണ്. പക്ഷെ ഓൾറെഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഈ അളവ് അവിടെ മതിയാവില്ല. അപ്പൊ ഒബ്വിയസ്ലി സപ്ലിമെന്റേഷൻ വേണ്ടി വരും. അതുകൊണ്ടാണ് രണ്ടും ആയിട്ട് ഞാൻ പറയാൻ കാരണം.
1: അടുത്ത ചോദ്യങ്ങൾ നമുക്ക് രണ്ടുപേരുടെ ചോദ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. അത് എറണാകുളത്ത് നിന്ന് ഇസയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലുവയിൽ നിന്ന് ദീപ്തി.
2: ഹായ്, ഞാൻ ഇസ, ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. അപ്പം വൈറ്റമിൻ ഡീനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് എന്തൊക്കെ തരം രോഗങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ്?
3: എൻ്റെ പേര് ദീപ്തി, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് വൈറ്റമിൻ ഡീനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഡൗട്ടാണ്. അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് എനിക്ക് അറിയേണ്ടത്.
1: അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പം നമുക്ക് അതെന്തെങ്കിലും ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് രണ്ടാളും ചോദിച്ചിരിക്കുന്നത് മാം.
0: ഇതിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസാണ്. റിക്കറ്റ്സ് കുട്ടികളിലും കുറച്ച് മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ, അതായത് ബേസിക്കലി ബോണിൻ്റെ ശക്തി കുറയുകയും അത് ബ്രിട്ടിലാവുകയും ചെറിയ വീഴ്ചകളിൽ തന്നെ ഒടിയുകയും വളയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇത്. പക്ഷേ കുറച്ചധികം ഡെഫിഷ്യൻസി, കുറേ അധികം കാലം ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ മാത്രമേ ഈ സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നുള്ളൂ. ഈ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന അളവ് 21 to 29 മ്യൂഗ്രാംസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, അല്ലെങ്കിൽ അതിൽ താഴെ ആവുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മസിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹോർമോൺ ആണിത്. അതുകൊണ്ട് തന്നെ മസിൽ സ്ട്രെങ്ത് കുറയും, പയ്യെ മസിൽ സ്ട്രെങ്ത് ആണ് ആദ്യം കുറയും, അതിനുശേഷം ബോണിന്റെ സ്ട്രെങ്ത് കുറയും. മസിൽസും ഈ ഹോർമോൺസും ആക്ട് ചെയ്യുന്ന എല്ലായിടത്തും തന്നെ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണും. അപ്പം ക്ഷീണം, ഒരു ഒരു കാരണമില്ലാത്ത ക്ഷീണം, ഇപ്പം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ഡിപ്രഷനിലേക്ക് കടക്കുക, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ റെയർ ആണ്, എന്നാലും ഹെയർ ഫോളിലേക്കൊക്കെ അതിന്റെ റിസൾട്ടിലേക്ക് എത്തും. അപ്പൊ ജനറലി ഒരു ശരീരത്തിലെ എല്ലാ ഭാഗത്തും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു കോൺസിക്വൻസ് കാണുന്നുണ്ട്. അപ്പൊ സിംറ്റംസ് അതുകൊണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് വെയിലിൽ നിന്നാണ് കിട്ടുന്നത്, നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് കുറവ് വന്നു, ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. പക്ഷെ അത് പല അസുഖങ്ങളിലേക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അസുഖങ്ങളിലായിരിക്കും അതിന്റെ എഫക്റ്റ് കാണുക,
1: തിരിച്ചറിയാൻ പറ്റാതായി പോകും.
0: തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പൊതുവെ അതിനെ മടി അലസതയായിട്ട് നമ്മൾ കുട്ടികളിലും അവരെ അടിച്ചേൽപ്പിക്കുകയാണ്, വലിയവരിലും എന്തെങ്കിലും ഇത്തിരി ചെയ്യുമ്പോഴേക്കും ക്ഷീണമായി. അപ്പം കുറച്ച് മുതിർന്നവരുണ്ടെങ്കിൽ അവർ പറയായിരിക്കും പണ്ട് കാലത്ത് ഞങ്ങൾ ഇതിൽ കൂടുതൽ ജോലി ചെയ്തിരുന്നു,
1: അവർക്ക് വൈറ്റമിൻ ഡി നന്നായി കിട്ടിയിട്ടുണ്ട്.
0: അവര് ചെയ്തിരുന്ന ജോലികളും പുറത്താണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അത്
1: അങ്ങനെ ആയി വന്നതാണ്.
0: നമ്മളിപ്പോ എന്താ, പലവരും ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി വിചാരിച്ചിട്ട് ഒരു സമയം കഴിഞ്ഞാൽ ആൾക്കാരിൽ റോട്ടിലൊന്നും അധികം ആൾക്കാരില്ലാത്ത നേരാണെങ്കിൽ വീടുകളുടെ ഉള്ളിലേക്ക്, ലേഡീസിന് പ്രത്യേകിച്ച് സംഭവിക്കുന്ന അതാണ്, ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ താനേ വീടിനകത്തേക്ക് കയറി ഡോർ അടയ്ക്കുക, തന്നെയായിരിക്കും താമസിക്കുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ ചുറ്റുപാടും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ വെയിൽ കിട്ടേണ്ട സമയത്ത് നമ്മൾ ഉള്ളിലാണ്, നമ്മളപ്പോ ചെയ്യുന്ന ജോലികളെല്ലാം ഉള്ളിലെ ജോലികളാണ്.

0: അപ്പം നമ്മൾ അറിയാതെ തന്നെ ഇത് ഈ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻ റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യ ആണെങ്കിലും അതിലേക്ക് എത്താൻ വർഷങ്ങളോളം കഴിയണം. ആദ്യം ഉണ്ടാവുന്ന ഇങ്ങനത്തെ സിംറ്റംസ് ആണ്. പിന്നെ ഈ പറയുന്ന അസുഖങ്ങളെല്ലാം തന്നെ ഐഡന്റിഫൈ, ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സംശയം വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മള് അനീമിയ പിന്നെയും നമ്മളൊന്ന് ഒന്ന് ചിന്തിക്കാറുണ്ട്. അതില്ലെങ്കിൽ മടി, അതിലേക്കാണ് മിക്കവാറും സംഭവിക്കുക. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം തന്നെ ഉണ്ടാവും. ഇതിനുപരിയായിട്ട് സിവിയർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വലിയ വലിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്കും ഇത് എത്തിക്കാറുണ്ട്.
1: ഇതിൽ മാം ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങളിൽ പറയുന്നല്ലോ, അപ്പം ജന്മനാൽ ഇങ്ങനെ സംഭവിക്കും, ജന്മനാൽ വൈറ്റമിൻ ഡിയുടെ ഹോർമോണിന്റെ കുറവ് അങ്ങനെ ഉണ്ടാവുമോ?
0: വിറ്റമിൻ ഡി ഒരു പ്രോ ഹോർമോണാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, അത് ചിലവരിൽ ഡെഫിഷ്യൻ്റ് ആയിരിക്കാം. വി ആർ ഡി എന്ന് പറഞ്ഞ ഫാക്ടേഴ്സ്, റിസെപ്റ്റേഴ്സ് കുറവായിട്ടുള്ളവരുണ്ടാവും, വളരെ റെയർ ആണത്. ഇനി അതുകൂടാതെ ചില ഹോർമോൺസിന്റെ കുറവ് കൊണ്ടും, അതായത് പി ടി എച്ച് ഹോർമോൺസ്, ഇപ്പം പല അസുഖങ്ങളിലും കുഞ്ഞുങ്ങളിൽ നിന്നല്ല, കുറച്ച് വലുതായിട്ടാണെങ്കിലും പി ടി എച്ച് ഹോർമോൺസിന്റെ കുറവുണ്ടാവുന്ന കണ്ടീഷൻസ്, ചില മെഡിക്കേഷൻസ്, ഇപ്പം ചില കീമോ ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പം ഇതിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നീട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ജനറലി അങ്ങനെ ഒരു ഡെഫിഷ്യൻസി കുറവാണ്, ഇല്ലായകയില്ല, പക്ഷെ കുറവാണ്, ഉണ്ടാവാം.
1: ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
2: എന്റെ പേര് അനിത, എന്റെ വീട് ആലുവയിലാണ്. എനിക്കൊരു സംശയമുണ്ട്, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യതയെ വിറ്റാമിൻ ഡി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
1: ആലുവയിൽ നിന്ന് അനിതയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്.
0: ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഇപ്പോൾ ധാരാളം റിസർച്ചസ് നടക്കുന്ന ഒരു ഏരിയ ആണത്, കുറച്ച് കാലമായിട്ട്. കാരണം അതിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ആൾക്കാരിൽ. ഡയബറ്റീസ് നമുക്കറിയാം, കേരളം ഡയബറ്റീസിൻ്റെ ഒരു ക്യാപിറ്റലാണ്. പിന്നെ വരുന്ന കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്, ഒരു സിനിമയിൽ പറഞ്ഞ പോലെ സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേസസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞു, വിറ്റമിൻ ഡി എന്ന് പറയുന്നതിന് ഒരു ഓൾറൗണ്ടറാണ്. അതുകൊണ്ട് എല്ലായിടത്തും തന്നെ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് കാണുന്നുണ്ട്. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രൊലോങ്ഡ് ആയിട്ടുള്ള കേസസിൽ വേറെ പല ഫാക്ടേഴ്സും കൊണ്ട്, അതിൻ്റെ കൂടെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടെ ഉണ്ടാവുമ്പം, ടൈപ്പ് 2 ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, മെറ്റബോളിക് സിൻഡ്രോം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതിനൊക്കെ ഒരു പ്രൊഫൗണ്ട് കോസറ്റീവ് ഫാക്ടറായിട്ട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. ഇൻസഫിഷ്യൻസിയോ ഡെഫിഷ്യൻസിയോ, അപ്പം പലപ്പോഴും പല റിസർച്ചസും കാണിക്കുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൂടി ചെല്ലുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കാണിക്കാറുണ്ട് ഞാനും. അപ്പം നമുക്കറിയാം, ഇപ്പം ഡയബറ്റിക് ആയവർ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ്, അവർ കഴിക്കുന്ന മരുന്നുകൊണ്ട് ചിലപ്പോൾ ഇഫക്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസിൽ നമ്മൾ ഈ വിറ്റമിൻ ഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും പോസിബിൾ ആവുന്നുണ്ട്. പല റിസർച്ച് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മേജർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെല്ലാം റെഗുലർ ആയിട്ട് വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ കഴിക്കുന്നവര്, ചിലപ്പോൾ മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നതായിരിക്കാം, പല ക്യാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനും ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. കൊളോറെക്ടൽ ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ജെനൈറ്റൽ ഓർഗൻസിൽ വരുന്ന ക്യാൻസേഴ്സിന് എല്ലാത്തിനും തന്നെ ഒരു ഒരു പരിധി വരെ വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
1: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
3: എൻ്റെ പേര് കൃഷ്ണകുമാർ, ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. എനിക്ക് വൈറ്റമിൻ ഡിയെ കുറിച്ച് ഒരു സംശയം ചോദിക്കാനുള്ളത്, അത് ഏകദേശം എങ്ങനെയാണ്, ഒരു 60-65 വയസ്സ് പ്രായമുള്ള ഒരാൾ തനിക്ക് വളരെ ശരീരത്തിന് ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ അയാളോട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നു, വളരെ കുറവാണ്. അത് ആ റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ സപ്ലിമെൻ്റ് കഴിക്കണം, വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കഴിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രോഗി ചോദിക്കുന്നു, വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നല്ലേ കിട്ടുന്നത്? ഞാൻ ആവശ്യത്തിന് സൂര്യപ്രകാശം 2 നേരവും കൊണ്ടുകൊള്ളാം, സപ്ലിമെൻ്റ് ഗുളിക കഴിക്കണ്ട. ഈ രോഗി അങ്ങനെ ചെയ്താൽ അയാൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടുമോ?
1: എറണാകുളത്ത് നിന്ന് കൃഷ്ണകുമാർ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സ്പഷ്ടമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്.
0: അതിൽ 3 കാര്യങ്ങൾ: 1 പ്രായം, 2 നേരം വെയില് കൊണ്ടാൽ മതിയോ, 3 സപ്ലിമെന്റേഷന്റെ കാര്യം. 3 കാര്യങ്ങളാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതായത് 65 വയസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്.

60 വയസ്സിന് മുകളില് നമ്മൾ പറയും ഏജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏജാണ്. അപ്പം പല സിസ്റ്റംസും സ്ലോ ആവുകയും പലതും പഴയ പോലെ അത്ര വീര്യത്തിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പം 60 വയസ്സിന് ശേഷം ഇതിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് കുറയും. അപ്പം അതുകൊണ്ട് തന്നെ 60 വയസ്സ്

0: നന്നായിട്ട് വിറ്റമിൻ ഡി എക്സ്പോഷർ ഉണ്ടായിരുന്നു എന്ന് ഉള്ളവരിൽ അത്ര പെട്ടെന്ന് ഇതിനെ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഓൾറെഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഡെഫിഷ്യൻസി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാൽ ഇത് ഉടനെ മാറുക എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല. നമ്മൾ സപ്ലിമെൻറ്റേഷൻസ് എടുത്ത് അത് നോർമലാക്കി അതിനുശേഷം ലൈഫ് സ്റ്റൈൽ ഓൾട്രേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ട് നേരം വെയിൽ കൊണ്ടാൽ മതിയോ എന്ന് ചോദിച്ചു. ഈ ക്വസ്റ്റിന് ചെറിയൊരു കറക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത്, നമ്മൾ ഈക്വേറ്ററിൽ നിന്ന് കുറച്ച് മാറിയാണുള്ളത്, കേരളം കുറച്ച് മാറിയാണുള്ളത്. ഏറ്റവും നല്ല ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40 ആണ്. 40 മുകളിലേക്കോ മുകളിലേക്കോ വിൻ്റർ സീസൺസിൽ ഇതിൻ്റെ കൺവേർഷൻ വളരെ കുറവായിരിക്കും. 40 താഴെ അല്ലെങ്കിൽ തീരെ ലോ ആണെങ്കിലും കുറവായിരിക്കും. ഇപ്പം നമ്മൾ ആക്ച്വലി ഓപ്റ്റിമത്തിലാണ് ഇരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 11 തൊട്ട് 3 വരെയുള്ള വെയിലാണ് നമുക്ക് ഈ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുക. അതിനു മുമ്പ് പലരും പറയും അതിനു മുമ്പുള്ള വെയിലാണ്
1: കൊള്ളേണ്ടത്.
0: അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മളുടെ സ്കിന്നിൽ അത് ടച്ച് ചെയ്യണം. സോളാറിസിന് താങ്കിൾ എന്ന് പറയും. അത് ഇളം വെയിൽ അല്ലെങ്കിൽ 11 മുമ്പ് അത് ഭയങ്കര ഡീവിയേറ്റഡ് ആണ്. കേരളത്തിലൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഡീവിയേറ്റഡ് ആണ്. അതിനുശേഷം 3 ശേഷം അത് ചെരിഞ്ഞാണ് വരുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നാനോമീറ്ററിൽ ഈ പറയുന്ന വേവ് ലെങ്തിൽ നമുക്ക് വെയിൽ കിട്ടില്ല. 290-315 നാനോമീറ്ററിൽ വേവ് ലെങ്തിൽ നമുക്ക് കിട്ടിയാലേ ഈ കൺവേർഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇളം വെയിൽ കൊണ്ടിട്ട് ആക്ച്വലി കാര്യമില്ല. അപ്പം ഈ രണ്ടു നേരം കൊള്ളുക എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വിതിൻ ദിസ് ടൈം, 11 to 3 PM എക്സ്പെഷ്യലി നമ്മളുടെ ഇവിടെ. ഇനി കുറച്ച് ഉയരം കൂടിയ സ്ഥലങ്ങളിലാണെങ്കിലും ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന സമയം മതിയാവില്ല. 11 to 3 തന്നെ ആയിരിക്കും ഏറ്റവും നല്ല ടൈം. പക്ഷെ ടൈം ഓഫ് എക്സ്പോഷർ കൂടുതലായിരിക്കണം. ഒരു 30-40 വരെയാണ് നമുക്ക് വെയിൽ കൊള്ളേണ്ടി വരിക. ഇനി ഹൈറ്റ് കൂടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇതിന് കുറച്ചും കൂടിയും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി അതുപോലെ വേറെ ഫാക്ടേഴ്സും ഉണ്ട്, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ. അപ്പം സെക്കൻഡ് പോയിന്റ് ഇതാണ്, സമയം 11 to 3 എന്നുള്ള സമയമാണ്. തേർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിഷ്യൻ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്ലിമെന്റേഷൻ നിർബന്ധമായിട്ടും കഴിക്കേണ്ടി വരും. അപ്പം അത് ഒരു ഡോക്ടറോട് ചോദിച്ച് ഡെഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ എന്നുള്ള ലെവൽ നോക്കിയതിനു ശേഷം അവർ തന്നെ പല ഡോസസിലായിട്ടായിരിക്കും തരുന്നത്. ചിലത് ആഴ്ചയിലായിരിക്കും, ചിലത് ഒരു മാസത്തിലായിരിക്കും, ചിലത് 2 കൂടുമ്പോഴായിരിക്കും. അപ്പൊ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് സപ്ലിമെന്റേഷൻ എടുക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഓവർ ദ കൗണ്ടർ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സഫിഷ്യൻസി ലെവൽ 30-100 ആണ്. അതിൽ ബിയോണ്ട് ആയി കഴിഞ്ഞാൽ ഇതിലൊരു ടോക്സിസിറ്റി ലെവലും കൂടി വരുന്നുണ്ട്, വിറ്റമിൻ ഡി ടോക്സിസിറ്റി. അപ്പം അതും ഈ പറഞ്ഞ ഹൈപ്പോകാൽഷ്യമി അല്ലെങ്കിൽ ബോൺസിന്റെ ഒക്കെ ബ്രിട്ടിൽനെസ്സിലേക്കൊക്കെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മിക്കവാറും ടോക്സിസിറ്റി ലെവലിലേക്ക് എത്തണമെങ്കിൽ സപ്ലിമെന്റേഷൻ തന്നെ വേണ്ടി വരും. നമ്മൾ സൺലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സസ് കൺവേർഷൻ അത് അവോയ്ഡ് ചെയ്യും, ഇനാക്റ്റീവ് ഫോമിലേക്കായിട്ട് തന്നെ മാറിക്കോളും, ശരീരം തന്നെ അത് ടേക്കപ്പ് ചെയ്തോളും. സപ്ലിമെന്റേഷൻ കഴിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നേരെ ആ ഫോമിൽ കൊടുക്കുകയാണ്. അപ്പൊ ബോഡിക്ക് അത് എടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അപ്പോഴാണ് ഈ ടോക്സിസിറ്റി ലെവലിലേക്ക് എത്തുക. അതുകൊണ്ടാണ് സപ്ലിമെന്റേഷൻസ് നിർബന്ധമായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ലെവൽ ഓഫ് വിറ്റമിൻ ഡി വെച്ച് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം അവർ തരുന്ന റെജിമിൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: വൈറ്റമിൻ ഡി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് സൗഖ്യം പരിപാടിയിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി നൽകിയത് അനി തോമസ് തോട്ടൻ മിസ്സാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങളെല്ലാം ശേഖരിച്ചത് കൃഷ്ണശ്രീ എസ് നായർ, ഫാത്തിമ സൈത്തൂൺ ബി എസ് എന്നിവരാണ്. രണ്ടുപേരും എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ 1st ബിരുദ വിദ്യാർത്ഥിനികളാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1st ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈറ്റമിൻ ഡി അറിയേണ്ടതെല്ലാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സൗഖ്യത്തിന്റെ ഈ അധ്യായത്തിന്റെ 2nd അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ശ്രോതാക്കൾക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ഗൗരവമേറിയ ഒരു സംഗതിയാണ്, ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ണ്ടോ അലക്കത്തിട്ട് വീണ്ടും കസവണി തട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ. ആരോഗ്യ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഓണം സങ്കടം സൊല്ലടി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 90.5 കഥായനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഐഷുക്കുട്ടി എന്ന ചെറുകഥയുടെ കഥാവിഷ്കാരം കേൾക്കാം. അവതരണം ലയ ചന്ദ്രലേഖ. ഐഷുക്കുട്ടി. ഐഷുക്കുട്ടി നോവു കെട്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടറെ കൊണ്ടുവരാതെ അവൾ പ്രസവിക്കുകയില്ലെന്ന് ശാഠ്യം പിടിച്ചു. വേദന ഭാവിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി.
1: എന്റെ മുത്തുനബിയെ, നാക്കത്തറെ കൊണ്ടുവാ.
0: മോളെ, വയറ്റാട്ടി ഐഷുക്കുട്ടിയുടെ വൈക്കോൾ തുറുപോലെ വിയർത്തുചാടിയ വയറ് തടവി ആശ്വസിപ്പിച്ചു.
1: ഒന്ന് തിരിഞ്ഞു കടന്ന മുക്ക് ഇപ്പോഴിങ്ങു പോരും. ഇല്ല,
0: ഐഷുക്കുട്ടി തുറുപ്പിച്ച കണ്ണുകളോടെ വിമ്മിട്ടപ്പെട്ട് പ്രഖ്യാപിച്ചു.
1: ഞാൻ മരിക്കട്ടെ.
0: അത് വളരെ ഉറക്കിയാണ്. കിഴക്ക് വശത്ത് വരാന്തയിൽ കൂടിയിരുന്ന സ്ത്രീകളും പടിഞ്ഞാറ് വശത്തും മുറ്റത്തും മറ്റുമായി കൂടി നിന്നിരുന്ന പുരുഷന്മാരും കേൾക്കെ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും ഐഷുക്കുട്ടി മരിക്കുന്നതാണെന്ന ഭയങ്കര വൃത്താന്തം അങ്ങനെ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവൾ മരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണക്കാർ അവളുടെ ഭർത്താവും അമ്മായി തള്ളയും ആയിരിക്കും. എങ്ങനെയെങ്കിലും അവർ പോയി ഡോക്ടറെ കൊണ്ടുവരും. കുറഞ്ഞത് 60 അല്ലെങ്കിൽ 100 രൂപയെങ്കിലും ചെലവാക്കും. ഡോക്ടർ വന്നില്ലെങ്കിലും ഐഷുക്കുട്ടി പ്രസവിക്കും. പക്ഷെ ഡോക്ടർ വരുന്നത് ഒരന്തസ്സല്ലേ? അയൽപ്പക്കങ്ങളിലെ പണക്കാരുടെ വീടുകളിൽ കാറിൽ ഡോക്ടറെ കൊണ്ടുവരുന്നില്ലേ? ഐഷുക്കുട്ടിയുടെ ഭർത്താവിന് പണമില്ലെങ്കിലും 60 or 100 രൂപ അയാൾ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കട്ടെ. ആരോടെങ്കിലും കടം വാങ്ങിക്കാമല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് 60 രൂപ ഉണ്ടാക്കട്ടെ. ആയിടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ ആസിയമ്മ പ്രസവിച്ചപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അതുപോലെ എന്തെങ്കിലും വിറ്റ് പണമുണ്ടാക്കട്ടെ. ആസിയാമ്മയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവ് എന്തെല്ലാം ചെയ്യുന്നു. ആസിയാമ്മയാണെങ്കിൽ വർഗപരമായി ശകലം താണതുമാണ്. ആസിയാമ്മയുടെ ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മുമ്മയുടെ ഭർത്താവ് മാർക്കം കൂടിയതായിരുന്നു. അങ്ങനത്തെ താഴ്ചയൊന്നും ഐഷുക്കുട്ടിക്കില്ല. പെണ്ണുങ്ങൾ കൂടുമ്പോൾ നല്ല അന്തസ്സോടെ ഐഷുക്കുട്ടിക്കും പറഞ്ഞുകൂടെ,
1: ഓ, ഞാൻ പെറ്റപ്പയ്യൻ ഡോക്ടറെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് 100 രൂപ കൊടുത്തത്.
0: വീടിന്റെ ബാധക്ക വന്ന് മോട്ടര് അതിനും കൊടുത്ത് 10 രൂപ. അന്നാലും എന്റെ പെണ്ണെ ഡോക്ടറയിലുണ്ടല്ലോ ഒരു കോയല്. അത് വെച്ച് നോക്കിയാലേ എന്റെ ഉമ്മാണെ. 30 ജ്യൂസുള്ള മുസാവിനാണെ. വയറ്റി കടന്ന് പുള്ള ചിരിക്കണ കാണാം. ഇങ്ങനെ ആസിയമ്മ എപ്പോഴും പറയും. നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അത് വാഴ്ത്തി പറയാറുമുണ്ട്. അത് കേൾക്കുമ്പോൾ ഐഷുക്കുട്ടിക്ക് ഹാലിളകും. അതുപോലെ ഡോക്ടറെ കൊണ്ടുവരണമെന്ന ആശ ആദ്യത്തെ പ്രസവത്തിന് ഉണ്ടായതാണ്. പക്ഷെ പ്രസവ സമയത്ത് അവൾ അത് മറന്നുപോയി. എന്നാൽ ഇത്തവണ അങ്ങനെ അബദ്ധം പറ്റുകയില്ല. എങ്കിലും വയറ്റാട്ടി അതിനെതിരാണ്. ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷണം കാണുമ്പോൾ അവർക്കറിഞ്ഞുകൂടെ? 100, 150 സ്ത്രീകളുടെ പിള്ള വാങ്ങിയവരല്ലേ? എന്നാലും ഐഷുക്കുട്ടിക്ക് ദേഷ്യവും സങ്കടവുമാണ്. ആസിയമ്മയേക്കാൾ താണവളാണോ ഐഷുക്കുട്ടി? അത് പറ. ബദരീങ്ങളെ, അവൾ പല്ല് കടിച്ചുകൊണ്ട് അലറി,
1: ഡോക്ടറെ കൊണ്ടുവാ.
0: ഐഷുക്കുട്ടിയുടെ അമ്മായി തള്ള ആ ഇരുട്ടുമുറിയിൽ കടന്നു ചെന്ന് സാധ്യതയോടെ അപേക്ഷിച്ചു.
1: ഐഷുക്കുട്ടി മോളെ, നീ ഇങ്ങനെ പറയല്ലേ. അമ്മന്റെ കൈ കാശില്ല. എന്റെ പൊന്നല്ലേ, നീ അങ്ങ് പെറ്.
2: എന്റെ പൊന്നു മാമി,
0: ഐഷുക്കുട്ടി കരഞ്ഞു.
2: പടച്ചോനെ വിചാരിച്ച് ഡോക്ടറെ കൊണ്ടുവാ.
1: എന്റെ റബ്ബേ, എന്തു വൈ.
0: അമ്മായി തള്ള കേണു. എന്ന പുകച്ചിൽ ഭാവിച്ചുകൊണ്ട് ഐഷുക്കുട്ടി ഭിത്തിയിൽ ചാരിയിരുന്നു. വയറ്റാട്ടി നിലവിളക്കിലെ തിരി നീട്ടിക്കൊണ്ട് പറഞ്ഞു,
1: മോളെ കിടക്ക്, എന്നിട്ട് നീ പേറ്.
0: ഐഷുക്കുട്ടി കഠിനമായ ദേഷ്യത്തോടെ വയറ്റാട്ടിയെ തുറച്ചു നോക്കി. എന്നിട്ട് സങ്കടകരമായി നിലവിളിച്ചു. അമ്മായി തള്ള വീണ്ടും

0: വീണ്ടും അപേക്ഷിച്ചു. ഐഷക്കുട്ടി തീർത്തു പറഞ്ഞു, മാമിക്ക് അറിയാൻ മേല ഇതിന്റെ നൊമ്പരം.
1: റബ്ബേ, ഡോക്ടറെ കൊണ്ടുവാ.
0: അമ്മായി തള്ള അത്ഭുതപ്പെട്ടു. അവർ 9 പ്രസവിച്ചതാണ്. ഡോക്ടറെ കൊണ്ടുവരാതെ. എങ്കിലും ഐഷക്കുട്ടി. അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. പുതിയ പെണ്ണുങ്ങളുടെ ശാഠ്യത്തെ പറ്റി അവർക്ക് വളരെ അറിയാം. സ്വന്തമായ അനുഭവങ്ങൾ വളരെയില്ലേ. നിസ്സാര സംഗതികൾക്ക് വേണ്ടി ആണുങ്ങളെ വിഷമിപ്പിക്കുകയും അവരെ കൊല്ലാകൊലയ്ക്ക് കൊടുപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീജനങ്ങളുടെ മധുരമായ ഒരു സ്വഭാവ വിശേഷമാണല്ലോ. എന്നാലും എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നൊരു പൊങ്ങച്ചം മാത്രമേ അതിലുള്ളൂ. എന്നാൽ സ്ത്രീകൾ പൊങ്ങച്ചത്തിന്റെ മൂർത്തീകരണങ്ങളല്ലേ. അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന വെറും പാവകളല്ലേ പുരുഷന്മാർ. ഇതൊക്കെ അമ്മായി തള്ളക്ക് അറിയാമെങ്കിൽ തന്നെയും ഐഷക്കുട്ടിയുടെ പ്രസവകാര്യമായിരുന്നു അവരുടെ ചിന്താവിഷയം. ഡോക്ടറെ കൊണ്ടുവരാത്ത ഒരൊറ്റ കാരണത്താൽ ഐഷക്കുട്ടി മരിച്ചുപോയെങ്കിലോ? പിന്നെ ബാക്കിയുള്ളവർ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? മഹാപോക്കണക്കേട്. പക്ഷെ ഡോക്ടറെ കൊണ്ടുവരാൻ പണം വേണ്ടേ? അസൻ കുഞ്ഞിന്റെ പക്കലാണെങ്കിൽ കാശൊന്നുമില്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ കുത്തിയിരുന്ന് ബീഡി തെറുത്താൽ അസൻ കുഞ്ഞിന് കിട്ടുന്ന കാശുകൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ തന്നെ വിഷമമാണ്. എങ്കിലും അവർ ചെന്ന് മകനോട് പറഞ്ഞു. അസൻ കുഞ്ഞ് അത് കേട്ട് വിഷണ്ണനായിരുന്നു. പെണ്ണ് കെട്ടണ്ടായിരുന്നു എന്ന് പോലും അസൻ കുഞ്ഞിന് തോന്നി. പക്ഷേ എന്തു ചെയ്യും? 60 രൂപ ആരോടാണ് വാങ്ങുക? 100 തന്നെ വേണ്ടി വരികില്ലേ? മുതലാളിയുടെ അടുത്ത് ചെന്നാൽ രൂപ കൊടുക്കുകയില്ല. വീടും പുരയിടവും പണയം എഴുതി കൊടുത്താൽ പക്ഷേ കിട്ടിയേക്കും. എങ്കിലും അതിന്റെ ആവശ്യമുണ്ടോ? ജോലി ചെയ്ത് കടം വീട്ടാൻ ഒക്കുകയില്ല. പലിശ കൂടിക്കൂടി ഒടുവിൽ പറമ്പും വീടും മുതലാളിയുടെ വകയാവും. അസൻ കുഞ്ഞ് വിഷണ്ണനായി പ്രസവമുറിയുടെ ജനൽ തുറന്ന് മുഖം കാണിച്ചു. കരളെ, ഞാൻ മരിച്ചു പോകും. അസൻ കുഞ്ഞിനെ നോക്കി ഐഷക്കുട്ടി കരഞ്ഞു.
1: ദാക്കത്തരെ കൊണ്ടുവാ. നീ അധികം കടന്നു തുള്ളരുത് കേട്ടോ ഐഷക്കുട്ടി. ഇടിച്ച് നിന്റെ അസ്ഥി ഞാൻ തകർത്ത് കളയും. നീ മരിച്ചോളൂ, എനിക്ക് പുല്ലാണ്, ഞാൻ വേറൊന്നിനെ കെട്ടു എന്ന് അസൻ കുഞ്ഞ് പറഞ്ഞില്ല. അയാൾ താണു വീണു പറഞ്ഞു, ഐഷക്കുട്ടി പൊന്നെ, ഞമ്മക്ക് ഇന്നത്തെ തവണ ഡോക്ടറെ കൊണ്ടുവരാ.
0: ഇനിയത്തെ തവണ? ആഹാ, അത് കൊള്ളാം. പോരാ, ഇപ്പൊ കൊണ്ടുവരണം. അമ്പിളിയമ്മാവനെ പിടിച്ചുകൊടുക്കാൻ കേഴുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ ഐഷക്കുട്ടി ശാഠ്യം പിടിച്ചു. കാരണം അവളെ വളരെ ഓമനിച്ചാണ് അവളുടെ ബാപ്പയും ഉമ്മായും വളർത്തിയത്. ആ വിവാഹം തന്നെ നടന്നത് അസൻ കുഞ്ഞിന്റെയും ഐഷക്കുട്ടിയുടെയും ബാപ്പമാരുടെ നിർബന്ധം മൂലമാണ്. ഐഷക്കുട്ടിയുടെ ഉമ്മ അതിനാദ്യമേ എതിരായിരുന്നു. അനങ്ങിയാൽ അവളുടെ വിവാഹബന്ധം വേർപെടുത്തിയേക്കാൻ ഐഷക്കുട്ടിയുടെ ഉമ്മ അസൻ കുഞ്ഞിനോട് പറയും. ഓ, എന്നതാ കിടക്കുന്നു എന്ന് അസൻ കുഞ്ഞു പറയുകയില്ല. അസൻ കുഞ്ഞിനേക്കാൾ പണശേഷിയുണ്ട് ഐഷക്കുട്ടിയുടെ കുടുംബത്തിന്. അവിടെ നിന്ന് കിട്ടിയ സ്ത്രീധന തുക കണ്ടമാനം കളയുകയും ചെയ്തു. എന്നാലും അസൻ കുഞ്ഞിനോട് ഐഷക്കുട്ടിക്ക് വളരെ സ്നേഹമുണ്ട്. കരളയെ, എന്നെ അവൾ വിളിക്കൂ. അവൾ മരിച്ചു പോകുകയാണെങ്കിലോ? അസൻ കുഞ്ഞു വിയർത്തു. മുത്തേ ഐഷക്കുട്ടി, എന്റെ പൊന്നു ബസനിക്കല്ലേ എന്ന് ആശ്വസിപ്പിച്ചിട്ട് അസൻ കുഞ്ഞു പോയി. ഐഷക്കുട്ടി വീണ്ടും വീണ്ടും ഡോക്ടറെ കൊണ്ടുവരാൻ മുറവിളി കൂട്ടി. പേര് കാണാൻ ചെന്നിരുന്ന പെണ്ണുങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ആ പെണ്ണ് മരിച്ചാലും അവർ ഡോക്ടറെ കൊണ്ടുവരിയേല. അതും കേട്ടുകൊണ്ടാണ് ഐഷക്കുട്ടിയുടെ ഉമ്മ കൊടുങ്കാറ്റ് പോലെ ചെന്ന് കയറിയത്. മോളെ, ഐഷക്കുട്ടി,
1: എന്റെ ഉമ്മ, ഞാൻ മരിക്കും, ദാക്കത്തരെ കൊണ്ടുവാ.
0: ആ നാട് മുഴുവനും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഐഷക്കുട്ടിയുടെ തള്ള പറഞ്ഞു. മകളെ, കെട്ടുതാലി പറിച്ചെങ്കിലും ദാക്കത്തരെ ഉമ്മ കൊണ്ടുവരും. എന്റെ മോള് ക്ഷമിച്ചു കടാ, ഞമ്മൾ അത്ര മുതലും പങ്കിഷോ ഇല്ലാത്തവരല്ല. അങ്ങനെ 2-3 മുനകളുള്ള പ്രസ്താവനയോടെ അവർ വെളിയിലിറങ്ങി. അസൻ കുഞ്ഞിന്റെ മുൻപിൽ ചെന്ന് നിന്ന് ഹാലിളക്കി. എന്റെ മകടെ മൊയ് അങ്ങ ചൊല്ലിയേര്, ആര് പറഞ്ഞ് അവളെ ഇട്ടു കട്ടപ്പെടുത്താൻ? മാമി മനുഷ്യര് കേക്കും, ആ വയറ്റാട്ടി പറയുന്നത് ദാക്കിത്തരി വേണ്ടെന്നാ. അവളാണോ എന്റെ മകടെ കാര്യം നിശ്ചയിക്കണത്? നിന്നെ കൊണ്ട് ഒക്കുകയല്ലെങ്കി അത് പറ. നീ അവിടെ മൊയ് അങ്ങ ചൊല്ലിയേച്ചാ മതി. മൊത്തിക്കൊണ്ട് അവളെ കെട്ടാൻ വേറെ ആണുങ്ങളുണ്ട്. ഞങ്ങൾ എങ്ങൊന്നും മാർക്കം കൂടി വന്നവരല്ല. അത് മറ്റെല്ലാവരെയും പോലെ ആസിയാമയും കേട്ടു. മാർക്കം കൂടി വന്നത് അവളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ അവൾ ഭാവിച്ചില്ല. രാത്രി അതിന് 100 ഇരട്ടിയായി. ഭർത്താവിനോട് പറയാം എന്ന് അവൾ വിചാരിച്ചു. മാർക്കം കൂടി വന്നത് അവളുടെ ജീവിതത്തിലെ ഒരു തീരാ കളങ്കമാണ്. അവളുടെ ഹൃദയത്തിൽ ഉഗ്രമായ കോപമുണ്ടായിരുന്നു എങ്കിലും മുഖത്ത് നറു പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടെയാണ് അസൻ കുഞ്ഞ് ഡോക്ടറെ കൊണ്ടുവരാൻ പോയ വൃത്താന്തം അവൾ ശ്രവിച്ചത്. അത് ഒരു പ്രധാന വാർത്തയായിരുന്നു. അത് എല്ലാവരും അറിഞ്ഞു. സ്ത്രീകൾ അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു. അസൻ കുഞ്ഞ് ദാഹത്തരെ കൊണ്ടുവരാൻ പോയി. അത് പ്രസവമുറിയിലും കേട്ടു. ചെന്നു പറഞ്ഞത് ആസിയാമ്മയാണ്. മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി. എങ്കിലും ഐഷക്കുട്ടി അത് പുറത്തു കാണിച്ചില്ല. നിനക്ക് കൊണ്ടുവന്ന പോലെ അന്തസ്സിനല്ല ഇത് എന്ന ഭാവത്തോടെയാണ് ഐഷക്കുട്ടി ആസിയാമ്മയെ

നോക്കിയത്. ഒരു സ്ത്രീയുടെ രഹസ്യം മറ്റൊരു സ്ത്രീക്കും അറിയാമെന്നുള്ള രഹസ്യം അവർ അന്യോന്യം അറിയിക്കുകയില്ല. ആസ്യാമ പോയി കഴിഞ്ഞപ്പോൾ ഐഷുക്കുട്ടി കണ്ണീരിലൂടെ മന്ദഹസിച്ചു. എന്നാൽ വലിയ ഒരു പരിഭ്രമം അവളെ പിടികൂടിയിരുന്നു. ഡോക്ടർ വന്നു ചേരും മുമ്പേ അവളെങ്ങാനും പെറ്റുപോയെങ്കിലോ? സമയം വരുമ്പോൾ എത്ര തടുത്താലും പ്രസവിക്കാതിരിക്കുമോ? അവൾക്ക് ഭയമായി. അവൾ ആകെ വിയർത്തു. വയറ്റിൽ കിടന്ന് എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്നതായി അവൾക്ക് തോന്നി. നേർച്ചക്കാരെ ചതിക്കല്ലേ, അവൾ തന്നെത്താൻ പുണ്യവാളന്മാരോട് അപേക്ഷിച്ചു. മൺമറഞ്ഞു പോയ പുണ്യാത്മാക്കളെല്ലാം അവളുടെ പ്രസവകാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരുടെയും പേര് ഉരുവിട്ടു. എന്റെ മഹീദ്ദീനെ, എന്റെ ബദ്രീങ്ങളെ, എന്റെ മമ്പുറത്തവുലിയ, ഒടുവിൽ എന്റെ നാഹൂർ വീരാസായുവേ, ഞാൻ നാഹൂർ പള്ളിയിൽ ഒരു പൊന്നും പുള്ളനെ കൊടുത്തേക്ക. ഇത്രയുമായപ്പോൾ ഐഷുക്കുട്ടിക്ക് ബോധ്യമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെന്ന്. പെൺകുഞ്ഞായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി വല്ല മൂലയിലും കിടക്കുമായിരുന്നു. ഇതങ്ങനെയല്ല. ഉറിയിൽ പിടിച്ച് കുട്ടികൾ ആടുന്ന പോലെ ഐഷുക്കുട്ടിയുടെ ഹൃദയത്തിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് അവൻ ആടുന്നു. കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കൈ അവൻ പിറകിൽ കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവൻ പണ്ടത്തിൽ തലയും കുത്തി ബാലൻസ് നിൽക്കുകയാണ്. എന്നിട്ട് എണീറ്റ് ഐഷുക്കുട്ടിയുടെ ഹൃദയമെടുത്ത് ഫുട്ബോൾ അടിക്കുന്നു. അവൾക്ക് കലശലായ വേദന. തീവെള്ളം കയറുന്നതുപോലെ തല പുകഞ്ഞു തുടങ്ങി. മുള കരച്ചു തേച്ചതുപോലെ നീറ്റലും പുകച്ചിലും. അവൾക്ക് കണ്ണു കാണാതായി. ബോധക്ഷയം വരാൻ പോകുന്നു. എങ്കിലും അവൾ സർവശക്തിയും എടുത്ത് പാല് എക്കിളിച്ചു കയറുന്ന പശുവിനെ പോലെ അങ്ങനെ കിടന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങിക്കൊണ്ടിരുന്നു. ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു. തലയ്ക്കകം വെന്തുകൊണ്ടിരുന്നു. അവൾ മരിച്ചു പോകുമെന്ന് പരിപൂർണ ബോധ്യമായി. അപ്പോൾ ഒരു എരപ്പ്. അത് ക്രമേണ അടുത്തടുത്ത് വന്ന് വീടിന്റെ വാതിൽക്കൽ ഡും എന്ന് നിൽക്കുകയും ദാക്കത്തര് എന്ന ഒരുപാട് ശബ്ദം കേൾക്കുകയും ചെയ്തു. അതോടെ ഐഷുക്കുട്ടിയുടെ പിടിവിട്ടു. കുഞ്ഞിന്റെ തല വെളിയിലും വന്നു. ഡോക്ടർ പരിവാര സമേതനായി കിർ കിർ ശബ്ദത്തോടെ പ്രസവമുറിയിൽ കയറി. ഐഷുക്കുട്ടിയുടെ ദേഹത്തേക്ക് കുനിഞ്ഞ് അവളെ ഒന്ന് സ്പർശിച്ചു. അവാജ്യമായ ആനന്ദത്തോടെ ഐഷുക്കുട്ടി പരിപൂർണമായി പ്രസവിക്കുകയും ചെയ്തു. ഭൂലോകത്തിലേക്ക് ആദ്യമായി വന്ന ആ ആത്മാവിനെ അത്രയധികം ഇട്ട് താമസിപ്പിച്ചതിലുള്ള പ്രതിഷേധ സൂചകമായി അവൻ ഭയങ്കരമായി നിലവിളിച്ചു. അവൻ പാളയിൽ നിന്ന് ചാടിയെണീറ്റ് ഐഷുക്കുട്ടിയെ തൊടിച്ചേക്കുമെന്നുപോലും അവൾ ഭയപ്പെട്ടു. എങ്കിലും ഡോക്ടർ വന്നാണല്ലോ പ്രസവിച്ചത് എന്നൊരു ചാരിതാർത്ഥ്യം അവൾക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഐഷുക്കുട്ടി ഡോക്ടറെ വരുത്തി മാനം നേടി പെറ്റ കഥ വയറ്റാട്ടി അവളുടെ ഭർത്താവിനോട് പറയുകയും അയാൾ ഇത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവരോട് പ്രസ്താവിക്കുകയും അങ്ങനെ നാടൊട്ടുക്ക് പരക്കുകയും ചെയ്തു. അതിലും കുസൃതിപ്പിള്ളേർ വഴിനീളെ നടന്ന് ഐഷുക്കുട്ടിയുടെ ശബ്ദം അനുകരിച്ച് നീട്ടിവലിച്ച് ദാക്കത്തരെ കൊണ്ടുവാ എന്ന് പറഞ്ഞു നടക്കുന്നതിലും ഐഷുക്കുട്ടിക്ക് അപമാനമില്ല. ഉള്ളിലുണ്ടെങ്കിലും പുറമേ ഭാവിക്കാറില്ല. ആരെങ്കിലും അത് സൂചിപ്പിച്ചാൽ അഭിമാനപൂർവം മന്ദഹാസത്തോടെ ഐഷുക്കുട്ടി പ്രസ്താവിക്കും, ഓ അന്നാലും ഞാൻ പെറ്റപ്പയും ദാഗ്തരെ കൊണ്ടുവന്നല്ലോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മൂടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട്

ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കീ കഹാനി.
0: പ്രസ്തോത അനഘ രാമചന്ദ്രൻ, നിയ സാറ സജു. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന എന്ന പരിപാടിയിൽ ഇന്ന് ഹരിശങ്കർ ബർസായിയുടെ രസകരമായ കഥ ഭീഡെ ഓർ ഭീഡിയെ കേൾക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആളുകൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുകയും അധികാരത്തിലിരിക്കുന്നവർ അവരെ മുതലെടുക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തേക്ക് ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനഘ രാമചന്ദ്രൻ, ഒപ്പം ചേരുന്നു നിയ സാറ സജു.
2: സ്വർഗീയ ഹർഷ

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.